0: ആകാശവാണി ഇംഫാൽ ഹൗസൈൻ ഉമിതാങ്ങി പൂമ്പാപ്പൽ താരെ മണിപ്പുരി ദാവ് തവിരസി
1: ആകാശവാണി ഇംഫാൽ മൈബം ദിശമണി പാജറി